സ്വരബന്ധുലഗ് സർവരഗ്ല മോകെദ സൊൽമെലു നിക്കല് കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗ് ദ ബതുക് ഇത്തേനഗ തുളു പ്രസാര ഇനിത ഈ പ്രസാരൊടു കുശാലാക്ഷി വി കുലാൽ കണ്വതീർത്ഥ മെരെനാ